0: കബിരിബ് പാവസി, ആകാശവാണി, ഇംഫാൽ തികിനി. ഡയറക്ടറേറ്റ് ഓഫ് ട്രേഡ്, കമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് കി ഡയറക്ടർ ഹനാ കമൈൻ ഹൈരി മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എം എസ് എം ഇ നെ പിരിബ സ്കീം കി കുദോങ് സാബ സിംഗ് ലംദമ സിദ ലലോൽ ഇതിക് തൗരിബ മദി ഓന്റർപ്രനോർ ഒലിബ സിംഗ്ന കുദോങ് സാബ ലൗബിയു. ഡയറക്ടറേറ്റ് അസിന സിന്ധുന ലംഫേൽ പാതലൈബ ട്രേഡ് കമേഴ്സ് ഇൻഡസ്ട്രീസ് കൺഫറൻസ് ഹോൾ ദ കമ്പോണിയൻ 6.3 ലോജിസ്റ്റിക്സ് സ്ട്രെങ്തനിംഗ് ഫോർ എം എസ് എം ഇസ് ലിങ്കേജ് ക്രിയേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഹൈബ ഹിരംദ പാങ്തോക്കിബ ലോജിസ്റ്റിക്സ് കോസ്റ്റ് reimbursement to MSMEs thorum da wangang da Srimati Hana Kamain hai ngasi pangthuk liba thorum si micro small and medium enterprises mantralo na pitharak pasantang makada trade commerce and industries na ahan bo oina MSME ge logistics strengthening gi makada beneficiary sing da sel gi tengbang khusina bani magnai MSME gi makada tongan tongan bejila sing da thabak hokhiba leikre adubu ahan bo oina Imphal West madi Bishnupur jila gi beneficiary sing da senthang sing pitha ba ho bani lemhori bejila sing da su makata na senthang sing ase pigani magnai
1: Manipur state ki oina di district 16 se cover tawrabani adubu ahan ba oina Imphal West and Bishnupur di nasi se pithok pani and for the rest of the districts ekoina adum chatha ke ni program se to all the MSMEs business toning ba miam sigi program ki makhada moigi opportunity se lobiyo aduka transportation cost se ekoina pulap oina p dragasu 1/3 of the total transportation se ekoi department site ki adum at least maximum to the amount of 1,50,000 kumde ekoina adum visa
0: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന പി എം എഫ് ഡി വൈ ക്രോപ്പ് ഇൻഷുറൻസ് ലവ് സിംഗു തൗരിബസിംഗ് പിരിബ കുതോങ്സാബ കയാഗി മതാംഗ്ദ അവേർനെസ് പ്രോഗ്രാം അമ ഗസി ഇംഫാൽ ഈസ്റ്റ് ജില്ലാഗി ഹുയികപ്ത പാങ്തോക്സെ ഡിസ്ട്രിക് അഗ്രികൾച്ചർ ഓഫീസർ ഇംഫാൽ ഈസ്റ്റ് സിന്ധുന പാങ്തോക്കിബ തോർമതുദ വാങ്ങാംഗ്ദ ഡിസ്ട്രിക് അഗ്രികൾച്ചർ ഓഫീസർ ഇംഫാൽ ഈസ്റ്റ് കി ഇൻചാർജ് തങ്ജം രമാകാന്തൻ ഹൈ ഗ്ലോബൽ വാർമിംഗ് അമതി എൽ നിനോ ഇഫക്ന മലയം കി അയിങ് അസാദ സൗന് അകൈബ പിരി മമാങ് സഹികി ലോറോക് പന്ഥാ മതംദ ഇസാവ്ന മരം ഒരഗ ലോഫം കയാ അമാങാതാ തോഖി അസിഗുംബ